കഴിഞ്ഞ പുലർക്കിയാസ്മാനായി ശിരമനഗ്യോസ് പ്രേമതി. Thank you.